വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെബിറ ഒലിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ബന്ധങ്ങളെ കുറിച്ചായിരുന്നു. നല്ല ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നന്മ മാത്രമേ സംഭവിപ്പിക്കുകയുള്ളൂ. പക്ഷെ ചീത്ത ബന്ധങ്ങൾ നമുക്ക് ഒരുപാട് വലിയ ട്രോമയിലോട്ടൊക്കെ മനസ്സിനെ കൊണ്ടുവന്നെത്തിക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ബന്ധങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നന്മയുള്ള വ്യക്തികളെ ചേർത്ത് പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് എന്താണോ ആ ഒരു ബന്ധത്തിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് എലമെൻറ്റ്, ഒരിക്കലും ഫിനാൻഷ്യൽ രീതിയിലല്ല, പോസിറ്റീവായിട്ട് നമുക്ക് മെൻ്റലി നമുക്ക് എന്തൊക്കെ പ്ലഷർ കിട്ടുമോ ആ ഒരു ബന്ധത്തിൽ കുറച്ചും കൂടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എൻ്റയർ ലൈഫ് ബ്യൂട്ടിഫുൾ ആവും, നമ്മുടെ എൻ്റയർ വേൾഡ് തന്നെ അടിപൊളിയാവാനായിട്ട് സാധിക്കട്ടെ. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല. മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെബിറ.

Hello, welcome back to Morning Bell with me, Arshe Mira, only on my radio 90 FM, കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു, ഒത്തിരി പാട്ടൊക്കെ ആസ്വദിച്ചു. ഇനി നമ്മുടെ SMS ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാനില്ലേ? SMS ക്വസ്റ്റ്യന്റെ ടൈം ആയിട്ടുണ്ട്. സോ കൂടുതൽ അലങ്കോലപ്പണികളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ചോദ്യം ഞാൻ ഡയറക്റ്റ്ലി ചോദിക്കാൻ ഉണ്ടോ? ചോദ്യം എന്താ പിടിച്ചോളൂ. ഇൻ വിഷ് കൺട്രി ഡിഡ് ദ ഒളിമ്പിക്സ് ഒറിജിനേറ്റ്? ഐ റിപ്പീറ്റ്, ഇൻ വിഷ് കൺട്രി ഡിഡ് ദ ഒളിമ്പിക്സ് ഒറിജിനേറ്റ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ഇല്ലേ, അത് തന്നെ 9072879090. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ അയച്ചോളൂ. അപ്പോ നോട്ട് ദ പോയിന്റ്, നിങ്ങളുടെ ഉത്തരങ്ങൾ അയക്കുമ്പോൾ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ഐ എം യുവർ ഫേവറേറ്റ് മോർണിംഗ് ബഡി, ആർഷേ മിറ.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർച്ചി മീറ. നമുക്ക് എന്തായാലും ഇന്നൊരു ബർത്ത്ഡേ വിഷു വന്നിട്ടുണ്ട്. സ്റ്റീഫൻ ആണ് നമുക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. സ്റ്റീഫന്റെ ഫ്രണ്ട് ആയിട്ടുള്ള നൈലയുടെ ബർത്ത്ഡേ ആണ്. സോ നൈല, വിഷു വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് കേട്ടോ. സോ എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ സമ്പൽ സമൃദ്ധിയും എല്ലാവിധ സൗഭാഗ്യങ്ങളും നൈലയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ മനസ്സറിഞ്ഞ് വൺസ് അഗെയിൻ വിഷയാണ് നമ്മുടെ എൻ ജി ആർ ക്രൂ മെമ്പേഴ്സിന്റെ വകയും നമ്മളെ കേൾക്കുന്ന നമ്മുടെ ലിസണേഴ്സിന്റെ പേരിലും. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. യെസ് ഗൈസ്, അപ്പോൾ ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മുടെ ഹെൽത്തിനെ കുറിച്ചാണ്. ആരോഗ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആരോഗ്യത്തിൽ ബോധവാന്മാരാവാത്ത ആൾക്കാർ ഇന്നിപ്പോൾ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ ലിസ്ണേഴ്സിൻ്റെ അഭിപ്രായം? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കരമായിട്ട് ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഞാൻ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. ഹെൽത്ത് മാത്രമല്ല കേട്ടോ, ഞാനിങ്ങനെ ആലോചിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ ഈ ഫിസിക്കലി ഫിറ്റായിട്ടിരിക്കാനായിട്ട് കുറച്ച് കോൺഷ്യസ്ലി എഫോർട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ് കേട്ടോ. കാര്യം വേറൊന്നുമല്ല, പലപ്പോഴും ഞാൻ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എനിക്ക് ഭയങ്കര തടി ഉണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ഞാൻ വെയിറ്റ് പറയുന്നില്ല, അതെനിക്ക് ഇപ്പോഴും ട്രോമയാണ്, പക്ഷേ ഭയങ്കര തടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ഒരുപാട് ഒരുപാട് ഇൻസൾട്ട് അനുഭവിച്ചൊരു വ്യക്തി തന്നെയാണ് കേട്ടോ ഞാൻ. സോ ആ ഒരു ഇൻസൾട്ടിൻ്റെ പുറത്ത് എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്, ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ സോൾട്ട് ആൻഡ് പെപ്പർ മൂവിക്കകത്ത് ശ്വേത മാം ഇങ്ങനെ ഒരു മിററിനെ ഫ്രണ്ടിൽ വെച്ച് തനിക്ക് തടിയുണ്ടല്ലോ എന്നാലോചിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്നൊരു വിഷമം, ആ ഒരു വിഷമം എനിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട് ആ മൂവി കാണുമ്പോൾ. കാര്യം ഞാനും അങ്ങനെയൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി നീറാണ്.

0: നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത് ഒബസിറ്റിനെ കുറിച്ചായിരുന്നു അല്ലേ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർ ഷേമീറ. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളായിരിക്കും മിക്കവാറും ഐസിങ് ഓൺ ദ കേക്ക്. ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിന്റെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് സർക്കിളിൽ നിൽക്കുമ്പോൾ ഓ ഭയങ്കര തടിയാണല്ലോ, അല്ലെങ്കിൽ തടിച്ചി എന്നൊക്കെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് നമ്മളൊക്കെ ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ട, എനിക്ക് എന്റെ വെയിറ്റ് കുറച്ചേ പറ്റുള്ളൂ, ഡയറ്റ് ചെയ്യണം, എക്സസൈസ് ചെയ്യണം, എന്ത് ചെയ്താലും വേണ്ട, ഞാൻ വെയിറ്റ് കുറയ്ക്കും കുറയ്ക്കും കുറയ്ക്കും എന്നുള്ളൊരു ദൃഢ പ്രതിജ്ഞയുടെ പുറത്താണ് ഞാൻ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് വെയിറ്റ് കുറച്ചു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നതിലാണ് കേട്ടോ കാര്യം. വെയിറ്റ് ഉണ്ടോ ഇല്ലയോ, മെലിഞ്ഞിരുന്നിട്ട് ആരോഗ്യം ഇല്ലെങ്കിലും പ്രശ്നമാണ്, തടി ഉണ്ടായിട്ട് ആരോഗ്യമില്ലെങ്കിലും പ്രശ്നമാണ് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തണം. എന്തൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധ ചെലുത്തേണ്ടത് എന്നൊക്കെ നമുക്ക് സംസാരിക്കാം. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.
1: കുറും ചിര

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ശരീരത്തിൽ ലഭിക്കുന്ന ഊർജത്തെക്കാൾ കുറവ് ഊർജം മാത്രമാണ് ദിനം പ്രതി ചെലവഴിക്കുന്നത് എങ്കിൽ അധിക കലോറി ശരീരത്തിൽ കൊഴുപ്പായിട്ട് അടിഞ്ഞുകൂടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫാസ്റ്റ് ഫുഡ്, മധുര പാനീയങ്ങൾ, വ്യായാമക്കുറവ്, അമിതമായിട്ടുള്ള ഇരിപ്പ് ജോലികൾ, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം എന്നിവ അമിതവണ്ണത്തിന് കാരണമാകുന്നുണ്ട്. ചിലരിൽ പാരമ്പര്യ ഘടകങ്ങളും ഹോർമോണിന്റെ വ്യതിയാനങ്ങളും അമിതവണ്ണത്തിന് കാരണമാകാറുണ്ട് കേട്ടോ. ഇങ്ങനെ അമിതവർണ്ണത്തിന് കാരണമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനെ മാക്സിമം നിയന്ത്രിക്കാനായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പാരമ്പര്യം ആവാം, ഹോർമോണൽ ഇംബാലൻസ് ആവാം, ഇപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള വർക്കൗട്ടും ഡയറ്റും നമ്മളെ ഒത്തിരി സഹായിക്കും വെയിറ്റ് ഒന്ന് മാനേജ് ചെയ്യാനായിട്ട്. സംസാരിക്കാൻ നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒള്ളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മൾ അമിതമായിട്ട് വണ്ണം സംഭവിക്കുന്നു എന്ന് പറയാറുണ്ട്. പക്ഷെ അതിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ ഫുഡിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തണം. പ്രധാനമായിട്ട് ഒരു 70% നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫുഡും 30% നമ്മുടെ എക്സസൈസുമാണ് അല്ലെങ്കിൽ വർക്കൗട്ടാണ് നമ്മളുടെ ഒരു അമിത വണ്ണത്തെ നിയന്ത്രിക്കാനായിട്ട് കണക്കുകൾ പറയുന്ന ഒരു ഫാക്ടർ. പ്രധാനമായിട്ട് ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ സമീകൃത ഭക്ഷണക്രമം പാലിക്കുക കേട്ടോ. പച്ചക്കറി, പഴങ്ങൾ, ധാന്യങ്ങൾ എന്നിവ കൂടുതൽ ഉൾപ്പെടുത്തുകയും എണ്ണയും പഞ്ചസാരയും കൂടുതലുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുകയും ചെയ്യുക. മാത്രമല്ല ദിവസേന കുറഞ്ഞത് ഒരു 30 മിനിറ്റെങ്കിലും നടക്കുകയോ മറ്റ് ശാരീരിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ. ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ ശരിയായി നടക്കാനായിട്ട് വെള്ളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക. ഈവൻ നമുക്ക് ദാഹിക്കുന്നില്ലെങ്കിൽ പോലും നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം ഇതുമായി റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM കീട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒബിസിറ്റി നിയന്ത്രിക്കാനായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. ദിവസവും നമ്മളൊരു 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുന്നത് ശരീരഭാരം നിയന്ത്രിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ധ്യാനം, യോഗ, ഹോബികൾ എന്നിവ സമ്മർദ്ദം കുറയ്ക്കാനും ആരോഗ്യകരമായിട്ടുള്ള ജീവിത ശൈലികൾ നിലനിർത്താനും സഹായിക്കുന്ന ഫാക്ടേഴ്സ് ആട്ടോ. അമിതവണ്ണം ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല, അതുപോലെ തന്നെ ഒരു ദിവസം കൊണ്ട് കുറയ്ക്കാനും കഴിയുന്നതല്ല ട്ടോ. ചെറിയ ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങൾ തുടർച്ചയായി പിന്തുടരുമ്പോൾ നല്ല മാറ്റങ്ങൾ നേടാനാവും. മാത്രമല്ല അമിതവണ്ണം ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഫാക്ടറൊന്നുമല്ല. നമ്മൾ എങ്ങനെ ഇരുന്നാലും, നമ്മുടെ ബോഡി നേച്ചർ എങ്ങനെ ഇരുന്നാലും, ബോഡിയുടെ സ്ട്രക്ചർ എങ്ങനെ ഇരുന്നാലും, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നത് മാത്രമാണ് അത് ഏറ്റവും വലിയൊരു നല്ല ഒരു മാർഗം അതിൽ നിന്ന് റിസോൾവ് ചെയ്യാനായിട്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM വിത്ത് മീ യുവർ ഫേവറേറ്റ് മോർണിംഗ് ബേർഡ് ഇയർഷി മിറ യെസ്. അപ്പം നമ്മുടെ ഷോ ഇങ്ങനെ വൈൻഡ് അപ്പ് ആവാറായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മൊമെന്റിൽ ഐ ജസ്റ്റ് വോണ്ട് ടു റിമൈൻഡ് യു വൺ തിങ് യെസ് യു നോ, നമ്മുടെ എസ് എം എസ് ക്വസ്റ്റിൻ്റെ കാര്യം തന്നെയാണ്. നമ്മുടെ എസ് എം എസ് ക്വസ്റ്റിന് കുറച്ച് പേരും കൂടി ഉത്തരങ്ങൾ തരാൻ പാരൻസ് ഉണ്ട്. സോ അവർക്കായിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിയില്ല, ക്വസ്റ്റ്യൻ മിസ്സായി പോയി എന്നുള്ള പരാതി ഒന്നും വേണ്ട. ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ. ഇൻ വിച്ച് കൺട്രി ഡിഡ് ദ ഒളിമ്പിക്സ് ഒറിജിനേറ്റ്? ഐ റിപ്പീറ്റ്, ഇൻ വിച്ച് കൺട്രി ഡിഡ് ദ ഒളിമ്പിക്സ് ഒറിജിനേറ്റ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ യെസ് നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക്. സോ നോട്ട് ദ പോയിന്റ്, നിങ്ങളുടെ ഉത്തരങ്ങൾ അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. യെസ്, യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ഐ എം യുവർ ഫേവറേറ്റ് മോർണിംഗ് ബഡി ആർ ഷേ മിറ ഓൺ മോർണിംഗ് ബെൽ.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മേറി ആയിരുന്നു കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് ഇവിടെ ഇങ്ങനെ പ്രസന്റ് ആയിട്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞാനൊന്ന് സൈൻ ഓഫ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ മോർണിംഗ് ബെൽ പീടിക ഒന്ന് അടച്ചിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മുടെ മൈ റേഡിയോ 90 FM ഒരുപാട് പ്രോഗ്രാംസ് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. RJS ഒക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയുകയാണ്, ഒന്ന് പോയി തരാമോ മിറേ, ഒന്ന് പോയി തരാമോ മിറേ എന്നൊക്കെ. ഈ ഒരു അപമാനം സഹിച്ച് ഞാൻ ഇവിടെ നിൽക്കില്ല. ഇനി നിങ്ങൾക്ക് എന്നെ കാണണമെങ്കിൽ നാളെ കൃത്യം 7 മണിക്ക് ഒന്ന് ട്യൂൺ ചെയ്തോളൂ. യെസ്, എനിക്ക് എന്തായാലും നിങ്ങളുടെ അടുത്ത് പോകുന്നതിന് മുമ്പ് പറയാനായിട്ടുള്ളത്, നല്ല നല്ല ബന്ധങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ലൈറ്റ്സ് തെളിയിക്കും എന്നതിനെ കുറിച്ചാണ്. ചീത്ത ബന്ധങ്ങൾ നമുക്ക് വല്ലാത്ത ട്രോമ തരും, പക്ഷെ അതും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കും. സോ ബന്ധങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ വൈസായിട്ട് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ നാളെ കാണാം എന്നുള്ള ശുഭ പ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മിറ. You guys are listening to my radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

യദുകുല ഗോപികമാരുടെ കവിളിൽ നഗമുന എഴുതിയതറിയുകയില്ലേ. യദുകുല ഗോപിക

അണിമുറ്റത്തൊരു കോടി റാവിൻ മണി വിളക്കേരിയാ.

ഹായ് ഹലോ വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്, കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറച്ച് കുട്ടി വിശേഷങ്ങളും സ്വല്പം മാജിക്കും സ്വല്പം ലോജിക്കും അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. ഇന്ന് June 15, ഇന്നത്തെ ദിവസത്തിന് നമ്മുടെയൊക്കെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വളരെ വലിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമാണ്. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നതിന് കാരണം എന്നുള്ളത് നമ്മുടെ പാരൻസ് ആണ്, ഗ്രാൻഡ് പാരൻസ് ആണ്. നമ്മൾ ഇത്രയും നല്ല രീതിയിൽ ജീവിക്കാനുള്ള കാരണം എന്നുള്ളത് അവരുടെ കഷ്ടപ്പാടാണ്, അവരുടെ സാക്രിഫൈസുകളാണ് അല്ലേ. എന്നിട്ടും പലയിടങ്ങളിലും ഈ വയോജനങ്ങൾ അല്ലെങ്കിൽ പ്രായമായവരെ നല്ല രീതിയിൽ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മുതിർന്ന പൗരന്മാർ നേരിടുന്ന ചൂഷണങ്ങൾ, അവഗണനകൾ, അതിക്രമങ്ങൾ, ഇതിനൊക്കെ എതിരായിട്ട് സമൂഹത്തിൽ അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ June 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായിട്ട് വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. 2006 INPEA ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ഫോർ ദ പ്രിവെൻഷൻ ഓഫ് എൽഡർ അബ്യൂസ് ഈ ഒരു ദിനാചരണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് 2011 മുതൽ ഐക്യരാഷ്ട്ര സംഘടന ഇത് ഒഫീഷ്യൽ ആയിട്ട് ഏറ്റെടുത്തു. മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനം, സാമ്പത്തികമായിട്ടുള്ള ചൂഷണം, അവഗണന, ഒറ്റപ്പെടുത്തൽ, അങ്ങനെ കുറേയധികം പ്രശ്നങ്ങൾ ഇന്നത്തെ ഈ ഒരു ലോകത്ത് വയോജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രായമായവരിൽ കാണപ്പെടുന്ന പോഷകാഹാരത്തിന്റെ കുറവും ശുചിത്വമില്ലായ്മ, ഒരു കാര്യമില്ലാത്ത ഭയം, ആങ്സൈറ്റി, മുറിവുകൾ, ഇതൊക്കെ പീഡനത്തിന്റെയോ അവഗണനയുടെയോ ഒക്കെ ലക്ഷണങ്ങളാവാമെന്നാണ് പറയുന്നത്. 2026 ഈ ഒരു ഡേയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തീം എന്നുള്ളത് ബിയോണ്ട് അവയർനെസ് മേക്കിംഗ് എൽഡർ അബ്യൂസ് പ്രിവെൻഷൻ വർക്ക് എന്നുള്ളതാണ്. ഒരു അവയർനെസിനേക്കാളും അപ്പുറമായിട്ട് വയോജന പീഡന പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക, അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത്. അതിന് നമ്മൾ ഓരോരുത്തരും അതുപോലെ തന്നെ നമ്മുടെ ഓരോ ഭരണകൂടവും ഉത്തരവാദിത്വം നിറഞ്ഞവരാണ്, ഉത്തരവാദിത്വം ഉള്ളവരാണ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

ഹൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Once again, welcome back and very good morning to your listeners. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ് കേട്ടോ. നമ്മുടെയൊക്കെ ബ്ലഡിന്റെ കളർ എന്താ? നല്ല ചുവന്ന കളറാണല്ലേ, നല്ല റെഡ് കളർ. അതുപോലെ തന്നെ നമുക്ക് എത്ര ഹാർട്ട് ഉണ്ട്, ഒരൊറ്റ ഹൃദയം, ആ ഒരു ഹൃദയത്തിനുള്ളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെ കൊണ്ട് നടക്കുന്നേ. എന്നാല് മൂന്ന് ഹൃദയമുള്ള ഒരാളുടെ കാര്യം ആലോചിച്ച് നോക്കൂ. മൂന്ന് ഹൃദയം മാത്രല്ല, ബ്ലഡിന്റെ കളറാണെങ്കിലോ ബ്ലൂ കളർ. അങ്ങനെ ബ്ലൂ കളർ ബ്ലഡും മൂന്ന് ഹാർട്ടുമുള്ള ഒരു ജീവി നമ്മുടെ കൂട്ടത്തില്, നമ്മുടെ ഈ ഭൂമിയില് ജീവിക്കുന്നുണ്ട്. അതാരാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ. What creature has 3 hearts and blue blood? കറക്റ്റ് ആയിട്ട് ഉത്തരം അറിയുന്നവര് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ ഞാൻ ഇതാ ഒന്നുകൂടെ പറയുകയാണ്, 9072879090. ആ ഒരു ബിരുദനെ കണ്ടുപിടിക്കുന്നവരെ കാത്തിരിക്കുന്ന അടിപൊളി സമ്മാനങ്ങളാണ് കേട്ടോ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM, കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം മാർജി അഞ്ജലി. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്.

Once again, welcome back and very good morning to your listeners. It's me, RJ Anjali, with your favorite show, Magic Logic. നമ്മുടെ കേരളത്തില് ഇപ്പൊ പകർച്ചവ്യാധികളുടെ സമയമാണല്ലേ. ഈ പകർച്ചവ്യാധികൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം കോഴിക്കോടാണ്. നിപ്പ വൈറസ് ബാധ വീണ്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചധികം പേര് സമ്പർക്ക പട്ടികയിലും കാര്യങ്ങളിലും ഉള്ള കാരണം തന്നെ കുറച്ച് റിസ്കിലാണ് കാര്യങ്ങൾ പോകുന്നത്. നിപ്പ കുറച്ചു കാലമായിട്ട് കേരളത്തിന് ഇടയ്ക്കിടയ്ക്ക് ഭീഷണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഈ ഒരു ഡിസീസിന്റെ സ്പ്രെഡിങ് തടയാനായിട്ട് കുറെ കാര്യങ്ങൾ നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ വൺസ് ഇത് എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒന്നാണ് നിപ്പയുടെ പ്രതിരോധങ്ങൾ. സ്റ്റേ ട്യൂൺ, തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകൾക്കൊക്കെ ശേഷം. നിപ്പയുടെ കുറെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Welcome back and very good morning, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് നിപ്പയുടെ കാര്യമാണല്ലേ. മലേഷ്യയിലെ നിപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യമായിട്ട് കണ്ടെത്തിയത് കൊണ്ടാണ് നിപ്പ എന്നുള്ള പേരിൽ ആ വൈറസ് അറിയപ്പെടാൻ തുടങ്ങിയിരിക്കണെ. ഹെനിപ്പ വൈറസ് ജെനിസിലെ പാരമിക്സോ വിറീഡെ വിഭാഗത്തിൽപ്പെട്ട RNA വൈറസുകളാണ് ഇത്ര ഈ നിപ്പ. ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് ജീവിക്കുന്ന റെറ്റോപസ് ജെനിസിൽപ്പെട്ട 4 തരം വവ്വാലുകളാണ് ഈ നിപ്പ വൈറസിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്പ്രെഡിംഗ് ഏജൻസ്. ലോകത്ത് ആദ്യമായിട്ട് മലേഷ്യയിലാണ് ഈ ഒരു രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മലേഷ്യയിലെ വവ്വാലുകളിൽ നിന്ന് പന്നികളിലേക്കും തുടർന്ന് മനുഷ്യരിലേക്കുമാണ് ഈ രോഗം പടരത്രേ. നമ്മുടെ ഹാർട്ടിനെയും അതുപോലെ തന്നെ ബ്രെയിനെയും ഇത് എഫക്ട് ചെയ്യുമ്പോഴാണ് മരണകാരനായിട്ട് മാറുന്നത്. പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ വേഴ്സ് കണ്ടീഷനിലേക്ക് എത്തും എന്നുള്ളതാണ് ഈ ഒരു രോഗത്തിന്റെ സ്വഭാവം. നിപ്പയെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് കുറെ അധികം കരുതലുകൾ നമ്മൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് നിപ്പ വൈറസിന്റെ കാര്യമായിരുന്നു അല്ലെ. ഈ നിപ്പയുടെ ലക്ഷണങ്ങൾ എന്താന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? സാധാരണയായിട്ട് നിപ്പ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ആ ഒരു ഇൻഫെക്ഷന്റെ ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് നല്ല ഉയർന്ന ശരീര താപനിലയാണ്. കൂടെ തന്നെ നല്ല രീതിയിൽ തലവേദന ഉണ്ടാവും. കാലക്രമേണ അതിന്റെ ഒരു ഇന്റൻസിറ്റി ഇങ്ങനെ കൂടി വരികയും ചെയ്യും. ജോയിന്റ്സിലുള്ള പെയിനും അതുപോലെ മസിൽ പെയിനും എപ്പോഴും പനിയുടെ പോലെയുള്ള ലക്ഷണങ്ങളുമായിട്ടും വിവരിക്കപ്പെടുന്നുണ്ട്. നിപ്പ തലച്ചോറിനെ എഫക്ട് ചെയ്യുമ്പോഴാണ് എൻസെഫലൈറ്റിസ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ഇത് ഒരു അപസ്മാരത്തിന്റെ കണ്ടീഷനിലേക്കൊക്കെ എത്തിക്കൂ അത്രേ. അത് മാത്രമല്ല നല്ല രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമ, ഡ്രൈ കഫ് ഒക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. തൊണ്ടയിൽ ഇങ്ങനെ വേദന അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും. പലപ്പോഴും ബ്രീത്തിങ് ഇഷ്യൂസും ഇതിന്റെ കൂടെ കാണപ്പെടാറുണ്ട്. ബ്രെയിനെ ഡയറക്റ്റ് ഇത് എഫക്ട് ചെയ്യുന്നത് തന്നെ കോമ കണ്ടീഷനിലേക്കൊക്കെ എത്തിക്കും എന്നാണ് പറയുന്നത്. ഉയർന്ന രീതിയിൽ മരണനിരക്കുള്ള അത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു വൈറസ് ഇൻഫെക്ഷൻ ആണ് നിപ്പ എന്ന് പറയുന്നത്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടെറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

0: நோக்கு வெள்ளி கிண்ணம் துள்ளி தோளும் புன்னை செயல.
1: Once again, welcome back to the show Magic Logic. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് നിപ്പയെ പ്രതിരോധിക്കുന്ന കാര്യങ്ങളായിരുന്നു അല്ലെ. വൈറസ് ബാധയുള്ള വവ്വാലുകളുടെ എന്തെങ്കിലും ഒരു പോർഷൻസ് അല്ലെങ്കിൽ അവരുടെ വിസർജ്യം അതെന്തെങ്കിലും മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാലാണ് ഇത്ര ഈ ഒരു അസുഖം ഉണ്ടാവുക. ഇതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിവിധി. ഫോർ എക്സാമ്പിൾ, വവ്വാലുകൾ ധാരാളമുള്ള സ്ഥലങ്ങളിൽ നിന്നും തുറന്ന കലങ്ങളിൽ ശേഖരിക്കുന്ന കള്ളൊക്കെ ഒഴിവാക്കുക, വവ്വാലുകൾ കടിച്ചിട്ടുള്ള ചാമ്പയ്ക്ക, പേരയ്ക്ക, മാങ്ങ അതുപോലെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഒഴിവാക്കുക. രോഗം ബാധിച്ചിട്ടുള്ള വ്യക്തിയിൽ നിന്ന് രോഗം പകരാതിരിക്കാൻ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. രോഗിയായിട്ട് എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടായതിന് ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. പേഷ്യന്റുമായിട്ട് ഒരു മീറ്ററെങ്കിലും ദൂരം പാലിക്കുകയും പേഷ്യന്റ് കിടക്കുന്ന സ്ഥലത്ത് നിന്നും അകലം പാലിക്കുകയും ചെയ്യേണ്ടത് വളരെ നിർബന്ധമാണ്. പേഷ്യൻസിന് പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള എല്ലാ ഐറ്റംസും പ്രത്യേകം കീപ്പ് ചെയ്യുക, പ്രത്യേകം അവരെ കൊണ്ട് അത് ഉപയോഗിപ്പിക്കുക. നമ്മൾ ആരും അത് ചെയ്യാനോ തൊടാനൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ല. അവരെ ക്ലോസ് ആയാലും എല്ലാം പ്രത്യേകം കഴുകുകയും ഉണക്കുകയൊക്കെ ചെയ്ത് മാറ്റിവെക്കുക. സപ്പോസ് നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ രോഗലക്ഷണങ്ങളായിട്ട് വരുന്ന എല്ലാ രോഗികളെയും ഐസൊലേഷൻ വാർഡിലാണ് പ്രവേശിപ്പിക്കുക. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് വല്ലാതെ അടുക്കാനായിട്ട് നിൽക്കണ്ട. രോഗം ഉണ്ടെന്ന് സംശയിക്കുന്ന ആളുകളുടെ അടുത്ത് സംസാരിക്കുമ്പോഴായാലും അവരെ ട്രീറ്റ് ചെയ്യുമ്പോഴായാലും ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലുള്ളവരാണെന്നുണ്ടെങ്കിൽ മാസ്കും ഗ്ലൗസും ഒക്കെ യൂസ് ചെയ്യുക, പ്രോപ്പറായിട്ട് ശുചിത്വം കീപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിനൊക്കെ അഗേൻസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു പ്രതിവിധി അല്ലെങ്കിൽ ഒരു റെമഡി. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ് കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

വേസ്റ്റ് തുണികളെ കൊണ്ട് ചുറ്റുപാടും നിറഞ്ഞിരിക്കുമ്പോൾ ആ വേസ്റ്റ് തുണികളെ റീസൈക്ലിംഗ് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും നമ്മൾ ശ്രമിക്കാറുണ്ടല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. അങ്ങനെ വേസ്റ്റ് തുണികളിൽ നിന്ന് അല്ലെങ്കിൽ വേണ്ടാത്ത പഴയ തുണിത്തരങ്ങളിൽ നിന്ന് പുതിയ ട്രെൻഡി ഐറ്റംസ് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഇപ്പോൾ ആ ഫാഷൻ ലോകം കീഴടക്കിയിട്ടുള്ള ഒരു കൊച്ചുമിടുക്കിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ആളുടെ സ്റ്റാർട്ടിങ് അച്ഛൻ്റെ പാൻസിനെ 3/4 ആക്കിയിട്ട് ബാക്കി തുണിയെടുത്ത് ക്രോപ്പ് ടോപ്പ് തയ്ച്ചുകൊണ്ടായിരുന്നു കേട്ടോ. അതും 6ാം ക്ലാസ്സിൽ. അന്ന് അപ്സൈക്ലിംഗ് എന്താണെന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം എന്താണെന്നോ ഒരു എത്തും പിടിയില്ലാത്ത സമയം. എന്നാൽ ആൾ ഇന്ന് ഇൻസ്റ്റഗ്രാമിലെ കോസ്റ്റ്യൂം അപ്സൈക്ലിംഗിൻ്റെ ഗുരുവാണ്. വയനാട് സ്വദേശിനിയായിട്ടുള്ള MS ഗോപിക അന്നത്ര കാര്യമാക്കിയില്ല എന്നുണ്ടെങ്കിലും 2019 റിലേറ്റീവിന്റെ മാരേജിന് ആള് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തെടുത്ത ഗൗണിലാണ് സംഭവം ക്ലിക്ക് ചെയ്ത്. അപ്പോഴും ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല എന്നുള്ളൊരു അതേ മനോഭാവമായിരുന്നു കേട്ടോ നമ്മുടെ ഗോപികയ്ക്ക്. കാരണം ആള് ഫാഷൻ ഡിസൈനിങ് പോയിട്ട് ഒരു രീതിയിലുള്ള ഡിസൈനിങ്ങും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം സ്വന്തം തലയിൽ ഒതുക്കുന്ന ബുദ്ധി മാത്രമായിരുന്നു. സ്റ്റേ ട്യൂൺ, തിരിച്ചു വരാം ഗോപികയുടെ ട്രാഷ് ടു ട്രഷർ വിശേഷങ്ങളുമായിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറിറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

കഴിഞ്ഞ വർഷമാണ് ഗോപിക കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഇൻസ്റ്റാഗ്രാമില്. അച്ഛന്റെ മുണ്ടും അമ്മയുടെ പഴയ നൈറ്റിയും ടോപ്പുകളും ഒക്കെ ഫ്രോക്കുകളാക്കുന്ന ഒരു വിദ്യയിൽ തുടങ്ങിയ ഗോപിക ഇപ്പൊ എത്തി നിൽക്കുന്നത് വലിയ നിലയിലാണ് കേട്ടോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജെ അഞ്ജലിയാണ്. മില്യൺ കണക്കിന് വ്യൂസ് ആണ് ഗോപികയുടെ ഓരോ വീഡിയോസിനും റീൽസിനും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ വ്യൂസ് കൊടുക്കുക മാത്രമല്ല കേട്ടോ, ഡിസൈനുകളും അതൊക്കെ നിർമ്മിക്കാനുള്ള തുണിത്തരങ്ങളും ആയിട്ട് ഈ ഒരു പ്രൊഫൈലിന്റെ ഉടമയെ തേടിയിട്ട് എല്ലാവരും വയനാട്ടിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ നിന്ന് ആളിപ്പോ നമ്മുടെ കൊച്ചിയിൽ എത്തിയിട്ടുണ്ടേ. സ്വന്തം സ്റ്റൈലില് ഡിസൈനിങ് ഒന്നും പഠിക്കാണ്ട് പുത്തൻ പുതിയ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യാനുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് വലുത് തന്നെയാണ്. സിനിമയിലേക്കും സീരിയലിലേക്കും ഒക്കെ കോസ്റ്റ്യൂം തയ്യാറാക്കാൻ വേണ്ടിയിട്ടും കുറെ അധികം അവസരങ്ങൾ നമ്മുടെ ഗോപിക കുട്ടിയെ തേടി എത്തിയിട്ടുണ്ട്. എന്നാലും അതൊക്കെ ഇപ്പൊ മാറ്റി നിർത്തിയിട്ട് ഈ പോളിടെക്നിക്ക് പഠിക്കാത്തതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഫാഷൻ ഡിസൈനിങ് കോഴ്സിന് ചേർന്നിട്ട് പഠിക്കുകയാണ് ആള്. പഠനത്തിന്റെ ഇടയിലും ആളുടെ വർക്കുകൾ വിട്ടു കളയുന്നില്ല. ഇപ്പൊതാ ലോകകപ്പിന്റെ ആവേശം കൂട്ടാൻ വേണ്ടിയിട്ട് ജേഴ്സി കൂടി അപ്സൈക്കിൾ ചെയ്തിട്ട് ആള് പുതിയ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും റൊണാൾഡോന്റെ ജേഴ്സി വെച്ചിട്ട് ഒരു അടിപൊളി ബോഡി കോൺ ഗൗൺ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടെറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

ഇഡ്ലി 65-ക്കും ചില്ലി ഇഡ്ലിക്കും അതുപോലെ ഇഡ്ലി ഉപ്പുമാവിനും ഒക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ദാ ഇപ്പൊ പുതിയൊരു സാധനം വന്നിരിക്കുകയാണ് കേട്ടോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ കൊത്തു പൊറോട്ട സ്റ്റൈലില് എഗ്ഗ് കൊത്ത് ഇഡ്ഡലി ഉണ്ടാക്കുന്ന കാര്യമാണ്. സംഭവമാണെങ്കിലും ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. പിന്നെ എന്നും ഈ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും കഴിച്ച് മടുത്തവർക്ക് ഇഡ്ഡലിയുടെ ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടുന്ന ഒരു സാധനം കൂടിയാണ് കേട്ടോ. ഇത് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് മൂന്നാല് ഇഡ്ഡലിയും അതിന്റെ കൂടെ തന്നെ മൂന്നാല് മുട്ട നല്ലപോലെ കുരുമുളകും ഉപ്പും ചേർത്ത് അടിച്ചെടുത്തതും കൂടിയിട്ട് ഒഴിക്കുക. ഇതെല്ലാം കൂടിയിട്ട് ചിക്കി ചിക്കി എടുക്കുക. പിന്നെ അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, മല്ലിയില, കരിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതൊക്കെ കൂടി ചേർത്ത് അങ്ങോട്ട് സെറ്റാക്കി റോസ്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ എഗ്ഗ് കൊത്ത് ഇഡ്ഡലി റെഡിയാണ് കേട്ടോ. എഗ്ഗ് കൊത്തു പൊറോട്ട കഴിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഈ ഒരു സംഭവം എന്തായാലും ഇഷ്ടപ്പെടും. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്, കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. സോ നമ്മുടെ ഇന്നത്തെ SMS ചോദ്യത്തിന് ഇതുവരെയായിട്ടും ഉത്തരം അയക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഒരവസരം കൂടി തരികയാണ്. ഇന്നത്തെ ചോദ്യം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു അപൂർവ ജീവിയെ പറ്റിയിട്ടുള്ളതാണ്. മൂന്ന് ഹൃദയങ്ങളും ബ്ലൂ കളർ നീല കളർ ബ്ലഡും ഉള്ള ഒരു ജീവി ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. അതാരാണ് എന്നുള്ളതാണ് ചോദ്യം. വാട്ട് ക്രീച്ചർ ഹാസ് 3 ഹാർട്സ് ആൻഡ് ബ്ലൂ ബ്ലഡ്? ആ ഒരു വിരുദ്ധനാരാണ് എന്നറിയുന്നവര് എത്രയും പെട്ടെന്ന് ഫോൺ എടുക്കുക, വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ 9072879090, 9072879090. കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കുന്ന ഗ്യാപ്പില് കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇറ്റ്സ് മീ ആർജി അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി ഇത്രയും നേരമായിട്ട് കുറച്ച് ലോജിക്കും കുറച്ച് മാജിക്കും കുറച്ചധികം വിശേഷങ്ങളും പങ്കുവെച്ചുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം ദ കറക്റ്റ് 1 ആവാറായിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് ഇന്നത്തെ ദിവസം ടാറ്റ ബൈ ബൈ പറയാറായി. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയൂലേ, അതുപോലെ തന്നെയാണ് നമ്മുടെ പാരന്റ്സിന്റെയും ഗ്രാൻഡ് പാരന്റ്സിന്റെയും ഒക്കെ കാര്യം. കൂടെ ഉള്ളപ്പോ നമുക്ക് അവരുടെ വില മുഴുവനായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. എന്നാൽ അവരുടെ കഷ്ടപ്പാടും അവരുടെ സഹനവും അതുപോലെ അവരുടെ സാക്രിഫൈസുകളുമാണ് നമ്മൾ ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന്റെ ബാക്കിലുള്ള ഒരു രഹസ്യം എന്നുള്ളത് ഓർത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒരു വില മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അവരൊരിക്കലും നമ്മളിൽ നിന്ന് വലിയ വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല, പകരം അവർക്ക് വേണ്ടത് കുറച്ച് സ്നേഹമാണ്, കുറച്ച് പരിഗണനയാണ്. പ്രായമാവുന്ന സമയത്ത് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് അത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ആ ഒരു കണ്ടീഷനിലൊന്നും എത്തിക്കാണ്ട് അവരെ നല്ല പോലെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, ഒരു കെയർ കൊടുത്തുകൊണ്ട്, ഒരു അറ്റൻഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാല് അവര് നമുക്ക് തന്ന സന്തോഷങ്ങൾക്ക് പകരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് കേട്ടോ അത്. സോ ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എനർജറ്റിക് ആയിട്ടിരിക്കുക, ലവബിൾ ആയിട്ടിരിക്കുക. നമ്മുടെ വീട്ടിലുള്ള, നമ്മുടെ ചുറ്റുമുള്ള പ്രായമായവരെ ഒന്ന് കൺസിഡർ ചെയ്യുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാൻ പറ്റും എന്നുള്ള ഒരു പ്രത്യാശയിൽ, ഒരു ഹോപ്പിൽ, ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ചെയ്യണമെങ്കിലും നമ്മൾക്ക് നന്നാവാനായിട്ട് പറ്റും. എപ്പോഴും ഒരു കാര്യം ആലോചിക്കുക, വലിയ വിജയങ്ങൾ ഒരൊറ്റ ദിവസത്തിൽ സംഭവിക്കുന്നതല്ല. കെട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജശാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരജ് ജാനകിയാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. യെസ്, നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മളെ പലപ്പോഴും വലിയ വലിയ മാറ്റങ്ങളൊക്കെ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ സത്യം എന്താണെന്നറിയോ? വലിയ മാറ്റങ്ങളൊക്കെ തുടങ്ങുന്നത് ചെറിയ ചെറിയ പരിശീലനങ്ങളിൽ നിന്നാണ്. അതായത്, ദിവസവും വെറും 10 മിനിറ്റ് ഒരു നല്ല കാര്യത്തിനായി മാറ്റിവെച്ചാൽ പോലും അതിന്റെ ആ ഒരു റിസൾട്ട് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നമ്മളെ അത്ഭുതപ്പെടുത്തും അല്ലേ? പഠനമായാലും വായന ആയാലും വ്യായാമമായാലും അല്ലെങ്കിൽ ഒരു പുതിയ കഴിവ് നേടിയാലും സ്ഥിരമായിട്ടത് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള ബെറ്റർ റിസൾട്ട് നമ്മൾക്ക് കിട്ടാതിരിക്കില്ല. ഇപ്പൊ ഒരു ദിവസം ചെയ്യുന്ന ഒരു കാര്യത്തിന് നമുക്ക് അപ്പൊ തന്നെ റിസൾട്ട് കിട്ടണമെന്നില്ല, അതുപോലെ തന്നെ രണ്ടാമത്തെ ദിവസം വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ആ ചെറിയ ശ്രമങ്ങൾ ഒന്നിച്ച് വലിയ വിജയങ്ങളായി മാറില്ലേ? അതുകൊണ്ട് നമ്മളെ സ്വപ്നം കാണുന്ന ജീവിതത്തിലേക്ക് ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും എടുത്തു വെക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എപ്പോഴും ഒരു കാര്യം ഓർക്ക, കൺസിസ്റ്റൻസി ബീറ്റ്സ് ടാലന്റ്. വൺ ടാലന്റ് ഡസ് നോട്ട് പ്രാക്ടീസ്. കഴിവുണ്ടാകാം, പക്ഷെ അതിന് ഷൈൻ ചെയ്യണമെങ്കിൽ ദിവസേന നമ്മൾ എന്ത് ചെയ്യണോ പ്രാക്ടീസ് ചെയ്യണമല്ലേ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. എന്തായാലും നമുക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: King Khan, yo, honey singer.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ ദേ നമ്മുടെ ഇന്നത്തെ ആ സമ്മാനത്തിനുള്ള ഒരു സമയമായിട്ടുണ്ട്. സോ നമുക്കത് എന്താണ് എന്ന് നോക്കാലേ. നമ്മുടെ ഇന്നത്തെ യെസ്മാസ് ചോദ്യം: ഇൻ വിച്ച് കൺട്രി ഡിഡ് ദ ഒളിമ്പിക്സ് ഒറിജിനേറ്റ്? ഐ റിപ്പീറ്റ്, ഇൻ വിച്ച് കൺട്രി ഡിഡ് ദ ഒളിമ്പിക്സ് ഒറിജിനേറ്റ്? ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുള്ള വാർഡുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹായ് ഹലോ വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർച്ചയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകവും മനുഷ്യ മനസ്സിന്റെ ആഴങ്ങളും ഒത്ത് ചേർന്ന് അവതരിപ്പിച്ച വളരെ ശ്രദ്ധേയമായ ഒരു മലയാള ചിത്രത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നമ്മുടെ സിനിമാ വിശേഷങ്ങളിൽ പറയുന്നത്. ഏതാണിതല്ലേ, ഷജുൻ കാരിയൽ സംവിധാനം ചെയ്ത 2006 റിലീസായ നമ്മുടെ ലാലേട്ടൻ നായകനായി എത്തിയ വടക്കുംനാഥൻ. അതെ, നമ്മുടെ വടക്കുനാഥന്റെ മണ്ണിലിരുന്ന് വടക്കുനാഥൻ സിനിമ പറയുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയാണല്ലേ. ഈ ഒരു സിനിമയിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഒരു പ്രൊഫസറുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും അതുപോലെ തന്നെ പ്രണയം, കുടുംബ ബന്ധങ്ങൾ, ആത്മന്വേഷണം എന്നിവയെ ഹൃദയസ്പർശിയായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വികാര നിർഭരമായ കഥയും ശക്തമായ അഭിപ്രായ പ്രകടനങ്ങളും കൊണ്ട് ഈ ചിത്രം മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയ കൃതികളിൽ ഒന്നായി. എന്തായാലും ഈ ഒരു കഥയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്നതിന് മുൻപായി നമ്മുടെ പാട്ടുപെട്ടിയിലെ മനോഹരമായ ഗാനങ്ങളിൽ ലഞ്ച് ബ്രേക്കിൽ അർച്ചയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദി രാജശോനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മൾ ഒട്ടുമിക്കവരും ഒരു പാട്ട് ശ്വാസം കൺട്രോൾ ചെയ്തിട്ട് പാടാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഈ ശ്വാസം കൺട്രോൾ ചെയ്ത് പാടുന്ന പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പാട്ടാണ് ഗംഗേ എന്ന് പറയുന്ന ആ ഒരു പാട്ട് തന്നെ. അതിപ്പോ ഏതെങ്കിലുമൊക്കെ പരിപാടിയിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പാടാനായിട്ട് ശ്രമിച്ച ഒരു പാട്ട് കൂടി ആയിരിക്കുള്ളൂ. എനിക്ക് തോന്നുന്നു ഇത് പറഞ്ഞപ്പോ കുറച്ച് പേർക്കൊക്കെ റിലേറ്റബിൾ ആയിരിക്കുള്ളൂ. ആൻഡ് ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഇതിലെ പാട്ടൊക്കെ എടുത്തെടുത്ത് പറയേണ്ടതാണ് കേട്ടോ. ഏതായാലും നമ്മൾക്ക് ഈ ഒരു സിനിമയിലെ കഥയിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ട് ഒരാളുടെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ മാനസിക സംഘർഷങ്ങളും കുടുംബ ബന്ധങ്ങളും ആത്മസംഘർഷങ്ങളും പ്രമേയമാക്കിയിട്ടുള്ള വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഈ ഒരു സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിലോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ ചെയ്യുന്നുണ്ട്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദി രാജശോനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഞാനെന്റെ ജവലയ ജലതീർത്ഥം. സൂര്യനാളമൊരു സ്വരമഴയുടെ മിഴിമന്ത്ര തീർത്ഥമൊഴുകിയ പുലരിയിൽ അനുരാഗമാർന്ന ശിവജൈല ശൃംഗമുടി നേടി വന്ന പുരുഷാർ

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, നമ്മുടെ കഥയിലേക്ക് വരുമ്പോൾ ഒരു സംസ്കൃത പണ്ഡിതനും കവിയുമായ ഭാരത പിഷാരടിയുടെ ജീവിതമാണ് ഈ ഒരു സിനിമയിൽ പറയുന്നതല്ലേ. അറിവിലും കഴിവിലും ഉയർന്ന നിലയിൽ നിൽക്കുന്ന അദ്ദേഹം ജീവിതം മാനസിക സംഘർഷങ്ങളും വ്യക്തിപരമായ പ്രശ്നങ്ങളും കാരണം എങ്ങനെ സങ്കീർണമാകുന്നു എന്നതാണ് ഈ ചിത്രത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഇപ്പോൾ ഓരോ ബന്ധങ്ങളെയും അദ്ദേഹത്തിന്റെ മനസ്സിലെ വികാരങ്ങളെയും ആത്മസംഘർഷണങ്ങൾ എന്നിവ വളരെ ആഴത്തിൽ ഈ ഒരു സിനിമയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാനസിക ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. സമൂഹത്തിൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന മാനസിക പ്രശ്നങ്ങൾ ഒരു വ്യക്തിയുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ജീവിതത്തെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു. നമ്മുടെ നാലേട്ടന്റെ അഭിനയമാണ് ഈ ഒരു സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. അദ്ദേഹത്തിന്റെ പ്രകടനം പ്രേക്ഷകരുടെ മനസ്സിൽ വളരെ ആഴത്തിലാണ് അല്ലെ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്. അതിനോടൊപ്പം ഒരു സിനിമയിലെ പാട്ടുകൾ കൂടിയാകുമ്പോൾ അതിന്റെ ഫീല് കൂടുകയാണ്. എന്തായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടോ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ശോനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദ്രജ് ശോനകിയോട് നിങ്ങളുടെ കൂടിയുള്ളത്. വടക്കുന്നാഥൻ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോ ഭാരത പിഷാരടി തന്റെ മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് ക്രമേണ മുക്തനാകുന്നുണ്ട് അല്ലെ. ഭാര്യ ഗൗരിയുടെയും സഹോദരൻ ഗോപാലിന്റെയും സ്നേഹവും പിന്തുണയും അദ്ദേഹത്തെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാണ്. കുടുംബത്തിന്റെ കരുതലും ആത്മവിശ്വാസവും കൊണ്ട് അദ്ദേഹം വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതാണ് ക്ലൈമാക്സ്. ഈ ഒരു സിനിമയില് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യത്തിനേക്കാൾ പ്രധാനമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഫാമിലി സപ്പോർട്ട് തെറ്റിദ്ധാരണകളും സംശയങ്ങളും ബന്ധങ്ങളെ തകർക്കാമെന്നും ഏതൊരു ബന്ധത്തിലായാലും വിശ്വാസവും സ്നേഹവും വേണമെന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ വ്യക്തി മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ അവരെ ഒറ്റയ്ക്ക് വിടാതെ അവരെ മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ. എന്നാലും കണ്ടിട്ടില്ലെങ്കിൽ കാണേണ്ട ഒരു മൂവി തന്നെയാണ്. ഏതായാലും ഈ ഒരു സിനിമ വിശേഷങ്ങൾക്കിടയിൽ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സിവിയമായിട്ടുണ്ട്. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദ്രജ് ശോനകിയോട് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടി ഉള്ളത്. പുതിയ സിനിമകൾ നോക്കുന്നതിന്റെ ഇടയിൽ ഒരു പേര്, ആ ഒരു പേര് കണ്ടപ്പോ ഞാൻ ആലോചിച്ചു, ഇത് ഓൾറെഡി ഇറങ്ങിയ ഒരു സിനിമയല്ലേ, ഇനി അതിന്റെ സെക്കൻഡ് പാർട്ട് ആണോ എന്ന് ഞാൻ ഒരുപാട് തവണ ആലോചിച്ചു കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു സംശയം ഒട്ടും മിക്കവരിലും വന്നിട്ടുണ്ടാവും. ഏതാണെന്നല്ലേ, ഒടിയൻ. ഒടിയൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ വരുന്നത് നമ്മുടെ ലാലേട്ടന്റെ ഒടിയൻ സിനിമയാണല്ലേ. പക്ഷേ ഇത് അതല്ല, ഇത് വേറൊരു ഒടിയൻ സിനിമയാണ്. നമ്മുടെ മലയാള സിനിമയില് പലപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമാണ് ഒരേ പേരിൽ രണ്ട് സിനിമകൾ എങ്ങനെ വരുന്നു എന്ന്. അതിന് കാരണം സിനിമാ ടൈറ്റിലുകൾക്ക് ഇന്ത്യയിലുള്ള രജിസ്ട്രേഷൻ സംവിധാനമാണ്. ശരിക്കും ഇത് ആദ്യമായിട്ടല്ല, ആദ്യകാലം റിലീസായ മൂവീസൊക്കെ പിന്നീടും ചില സിനിമകൾക്ക് സെയിം പേരുകളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ പറഞ്ഞു വന്നപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേറെയും പല സിനിമകൾ വന്നിട്ടുണ്ടാവും. എസ്പെഷ്യലി 90s ബാലൻ, അങ്ങനെ ഒരുപാട് സിനിമകൾ ഉണ്ടല്ലേ. അപ്പൊ എന്തായാലും ചോദിക്കട്ടെ, അങ്ങനെ വന്നിട്ടുള്ള സെയിം നെയിമില് വന്നിട്ടുള്ള സിനിമകളുടെ പേരൊക്കെ നമുക്ക് നോക്കാം. അപ്പം കുറച്ച് ബ്യൂട്ടിഫുള്ള പാട്ടുകളിലേക്ക് കേറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ജോർജോ ജോർജിന്റെ മാസ് ആക്ഷൻ വരവ്. വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഷോനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ജോർജോ ജോർജ്, ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന കിടലൻ ഡയലോഗുകളും മാസ് ആക്ഷൻ രംഗങ്ങളും കൊണ്ട് പ്രേക്ഷകരെ വിസ്മയിക്കാൻ എത്തുന്ന ചിത്രമാണ് വരവ്. ആ ഒരു പ്രതീക്ഷയിലാണല്ലേ. അതുപോലെ തന്നെ ചിത്രത്തിന്റെ ഇതുവരെ പുറത്തിറങ്ങിയ ടീസറുകളും ട്രെയിലറും ഒക്കെ നൽകുന്ന സൂചനകൾ ഒരു ഗംഭീര ആക്ഷൻ ചിത്രം എന്നതിലുപരി കുടുംബബന്ധത്തിന്റെ ശക്തമായ ഒരു പ്രമേയവും ചിത്രത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ടതാണ് ജോർജോ ജോർജിന്റെയും ഷാജി കൈലാസിന്റെ ആ ഒരു കോമ്പിനേഷൻ. ഒരു ആദ്യമായിട്ടാണല്ലേ മലയാള സിനിമയിൽ ആക്ഷൻ സിനിമകളുടെ രാജാവായ ഷാജി കൈലാസും അഭിനയ വിസ്മയമായി മാറിക്കൊണ്ടിരിക്കുന്ന ജോർജോ ജോർജും ഒന്നിക്കുമ്പോൾ ചിത്രത്തിന്റെ വരവ് പോലെ തന്നെ ഇവരുടെ വരവും ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നതാണ്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട്. അതിനു മുൻപ് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാർഡുകളിലേക്ക് കയറാല്ലേ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഷോനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: സിറകുകൾ നീളുതേ പറവകൾ പോലതേ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അണകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ജോജോ ജോർജ് നായകനായെത്തുന്ന വരവ് സിനിമയെക്കുറിച്ച് പറയുമ്പോൾ, ഹൈറേഞ്ച് പശ്ചാത്തലത്തിൽ പ്ലാന്റർമാർക്കിടയിലെ കുടിപ്പകയും അതിജീവനവുമാണല്ലേ പ്രമേയം. ഷാജി കൈലാസിന്റെ ഹിറ്റ് ചിത്രങ്ങളായ ചിന്താമണി കൊലക്കേസ്, റെഡ് ചില്ലീസ് എന്നിവയ്ക്ക് രചന നിർവഹിച്ച എ കെ സാജൻ തന്നെയാണ് ഈ ചിത്രത്തിനും തിരക്കഥ എഴുതിയിരിക്കുന്നത്. അതുപോലെ ജോജുവിനൊപ്പം ആക്ഷൻ റാണി വാണി വിശ്വനാഥും, സുകന്യ, മുരളി ഗോപി, അർജുൻ അശോകൻ, അങ്ങനെ നിരവധി താരങ്ങളാണല്ലേ. പിന്നെ ഈ ഒരു സിനിമയിൽ ഗംഭീര ആക്ഷൻ സീനുകൾക്കൊപ്പം ഡയലോഗുകളുടെ പെരുമഴയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ഈ ആക്ഷൻ ത്രില്ലർ മാത്രമല്ല, ഇതൊരു ഫാമിലി ചിത്രം കൂടിയാണ്. എന്തായാലും വരവ് ഒരു ഗംഭീര വരവായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ വാർഡുകൾ സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷേ, നീരജ് ശനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: പൂ കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഇന്ന് ഒളിമ്പിക്സ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ SMS ചോദ്യം അതുമായി ബന്ധപ്പെട്ടതായിരുന്നു അല്ലേ. ഇനിയിപ്പോ ആ ഒരു ചോദ്യം മിസ്സായവർക്കൊക്കെ വേണ്ടി ഞാൻ ഒരു ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. യെസ്, നമ്മുടെ ഇന്നത്തെ SMS ചോദ്യം: ഇൻ വിച്ച് കൺട്രി ഡിഡ് ദ ഒളിമ്പിക്സ് ഒറിജിനേറ്റ്? ഐ റിപ്പീറ്റ്, ഇൻ വിച്ച് കൺട്രി ഡിഡ് ദ ഒളിമ്പിക്സ് ഒറിജിനേറ്റ്? ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ വാർഡുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90.FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയൻ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 മണിയോട് അടുക്കുന്നുണ്ട്. ഇന്നത്തേക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട ഒരു സമയം ആക്കാറായി. അപ്പൊ പോകുന്നതിന് മുൻപ് എന്റെ ലിസ്ണേഴ്സിനോട് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എത്ര തിരക്കിലായാലും എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും ഓരോ ദിവസം നമുക്കൊരു പുതിയ അവസരം തന്നെയാണ്. ഇന്നത്തെ ദിവസം പൂർണ്ണമായില്ലെങ്കിൽ പോലും നമ്മൾ ഓരോ ദിവസം ഓരോ കുഞ്ഞു കുഞ്ഞു പാഠങ്ങൾ പഠിക്കുന്നുണ്ടല്ലേ, അത് വെച്ച് നമുക്ക് മുന്നോട്ട് കാര്യങ്ങൾ മാറ്റാനായിട്ടും തിരുത്താനായിട്ടൊക്കെ അവസരങ്ങളുണ്ട്. സോ കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കാതെ ഇനി അങ്ങോട്ട് എന്താകണം എന്നതിനെ കുറിച്ച് ചിന്തിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സമയം. സമയം നല്ല രീതിയിൽ തന്നെ പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുക. എല്ലാവർക്കും ഈക്വൽ ആയിട്ട് 24 hours തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ ആ ഒരു സമയം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൽ ഡിപെൻഡ് ചെയ്തിരിക്കുമല്ലേ നമ്മുടെ ലൈഫൊക്കെ. ഏതായാലും നമുക്ക് 8th ദിവസം, അതായത് നാളെ, കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടാം. ഇന്നത്തേക്ക് സമയം ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ഞാൻ ചേട്ടാ ബൈ ബൈ പറയുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ കൂൾ, സ്റ്റേ സ്ട്രോങ്. സ്റ്റേ ട്യൂൺ ഓൾ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷയൻ നീരാജ് ഷാരകി സൈനിങ് ഓഫ് നൗ.

மை ரேடியோ 90 FM கேட்டறிஞர் கோட்டுக்குடா.

sun, but no more break.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂട. മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂട.

ഗുഡ് ഈവനിങ് തൃശൂർ. ഇന്ന് മൈ റേഡിയോ 90 FM-ൽ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ദിയാണ്. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സെറ്റായിട്ടിരിക്കല്ലേ? ഒരു ദിവസത്തിൻ്റെ വൈകുന്നേരങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിരിക്കും അല്ലേ? അന്നത്തെ ദിവസത്തെ മൊത്തം ജോലിയൊക്കെ ചെയ്ത് സ്ട്രെസ്സായിട്ട് തിരിച്ചെത്തി നമുക്കായിട്ട് നമ്മളുടെ മീ ടൈമൊക്കെ എടുത്ത് വെക്കുന്നത് വലിയൊരു കാര്യമാണല്ലേ. സോ എല്ലാവരും ചായയൊക്കെ കുടിച്ച് സെറ്റായിട്ടിരിക്കുക. നല്ല അടിപൊളി പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനും ഉണ്ടാകും ഇനി ഒരു 3 മണിക്കൂർ നിങ്ങളുടെ കൂടെ. ദിസ് ഈസ് ആർജെ ദിയ

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ഞാൻ ആ ജെദ്ദിയ. അപ്പൊ എല്ലാവരും ഈ സെൽഫ് ടൈമിലായിരിക്കുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സെൽഫ് റെസ്പെക്ട് ഈസ് സെൽഫിഷ് ആണോ? നിങ്ങളോടാണ് എൻ്റെ ചോദ്യം. നമ്മൾ നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്ത് നമ്മളുടെ മനസ്സിലിണങ്ങുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുന്നതിനെ സെൽഫിഷ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ സെൽഫ് റെസ്പെക്ട് ഈസ് സെൽഫിഷ്. ചിന്തിക്ക് നല്ല പോലെ. അപ്പോൾക്ക് നമുക്ക് കുറച്ച് അടിപൊളി സോങ്സ് ഒക്കെ കേട്ടിട്ട് വരാം. ദിസ് ഈസ് ആജദിയ ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഓൺ ലാസ്റ്റ് ബെഞ്ച്.

എന്തായി, എല്ലാരും ആലോചിച്ചോ? ഐ, എന്താണ് ചോദ്യം? മറന്നോ? വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ഞാൻ ആർ ജദിയ. ഇതായിരുന്നു എന്റെ ചോദ്യം. ഈ സെൽഫ് റെസ്പെക്ട് ഈസ് സെൽഫിഷ്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണല്ലേ. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും അവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാനും. പക്ഷെ നിങ്ങളതിൽ ഹാപ്പിയാണോ? ശരിക്കും അവിടെ നമ്മൾ എല്ലാവരും നമുക്ക് നമ്മളോടുള്ള റെസ്പെക്റ്റ്, നമുക്ക് നമ്മളോടുള്ള ഹാപ്പിനെസ്, നമ്മളെ നമ്മളാക്കുന്ന കാര്യങ്ങളാണല്ലേ വേണ്ടാന്ന് വെക്കുന്നേ. ഇനി നമ്മൾ നമ്മളുടെ സന്തോഷത്തിന് ജീവിച്ചാൽ എല്ലാവരും പറയും, അവളെന്ത് സെൽഫിഷാ, ഇനി അവനെന്ത് സെൽഫിഷാ. ശരിക്കും ഇതാണോ സെൽഫിഷ്? അല്ല അല്ലേ, നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ? അപ്പൊ നമുക്ക് സന്തോഷം കിട്ടുന്ന കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഈസ് ആർ ജദിയ ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ഞാൻ നിങ്ങളുടെ ആർജെ ദിയ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം സെൽഫ് റെസ്പെക്റ്റിനെ പറ്റിയാണല്ലേ. അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. കഴിഞ്ഞ ജനുവരിയിൽ ഞാൻ ചെയ്തൊരു യാത്ര, ധനുഷ്കോടി, ദ ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ അവസാന ഭൂമി. ആസ് ആൻ ഇന്ത്യൻ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ അവസാന ഭൂമി കണ്ടിരിക്കണം. രണ്ടു വശത്തും നല്ല നീല കടൽ കാഴ്ചകൾ കണ്ടു പോകുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ട്. ഓഫ്, നീലക്കടലിനെ പറ്റി പറഞ്ഞപ്പോഴാണ് എനിക്ക് കുറെ പറയാനുണ്ട് ആ കടലിനെ പറ്റി തന്നെ. ദിസ് ഈസ് ആർജെ ദിയ ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഓൺ ലാസ്റ്റ് ബെഞ്ച്.

ധനുഷ്കോടിയിലെ നീലക്കടൽ കണ്ണിന് അത്രയും കുളിർമയുന്ന ഒരു സംഭവമാണ്. വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ഞാൻ നിങ്ങളുടെ ആർ ജെ തിയ. നമ്മൾ വെറുതെ നിൽക്കുന്ന സ്ഥലയിലെ അവിടെ വരെ നല്ല നീല നിറമാണ് അവിടുത്തെ കടലിന്. അത്രക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആണ് അവിടുത്തെ കടൽ. കുറച്ച് ഭാഗത്ത് നല്ല നീല നിറവും കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് നല്ല ഡാർക്ക് കളർ നീല, നമുക്ക് ഡിഫറൻസ് കാണാൻ പറ്റും. അത്ര അടിപൊളിയാണ്. കുറേ ഷെല്ലുകളും മുൾച്ചെടികളും ഒക്കെ ധനുഷ്കോടിയിലെ കടലിന് വേറെ ഒരു പാർട്ട് ഓഫ് ഹിസ്റ്ററി വരെയുണ്ട്. പക്ഷേ എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് നല്ല കുഞ്ഞും കുറച്ച് ഞണ്ടുകളുണ്ട്. അതിങ്ങനെ പൊങ്ങി വരും, കുറച്ച് കഴിഞ്ഞിട്ട് നേരെ മണ്ണിൻ്റെ അടിയിലേക്ക് പോകും. ആൻഡ് ധനുഷ്കോടിയിലെ ഹിസ്റ്ററിയെ പറ്റി നിങ്ങൾക്ക് അറിയണ്ടേ? അതിനു മുമ്പ് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് വരാം. സ്റ്റേ ട്യൂൺഡ്. ദിസ് ഈസ് ആർ ജെ ദിയ ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഓൺ ലാസ്റ്റ് ബാച്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഈസ് അജയ് ദിയ. എല്ലാ സ്ഥലങ്ങൾക്കും ഒരു കഥ പറയാനുണ്ടാവുമല്ലേ. ധനുഷ്കോടിക്കുണ്ട് അങ്ങനെ ഒരു കഥ. പാമ്പൻ ബ്രിഡ്ജൊക്കെ കടന്ന് രാമേശ്വരം ദ്വീപിൻ്റെ അറ്റമായ ഒഴിഞ്ഞ കടൽ തീരങ്ങളാണ് ഈ ധനുഷ്കോടി. അത് കണ്ട ആരും പറയില്ല അവിടെ ഒരു പട്ടണമായിരുന്നുവെന്ന്. യെസ്, 1964 ചുഴലിക്കാറ്റിൽ മൊത്തമായി നശിച്ചു പോയൊരു പട്ടണമാണ് ധനുഷ്കോടി. ആ ഒഴിഞ്ഞ കടൽ തീരങ്ങൾ കണ്ടാൽ ആർക്കും തോന്നില്ല അവിടെ ആളുകൾ താമസിച്ചിരുന്നുവെന്നും അതൊരു പട്ടണമായിരുന്നുവെന്നും. ഈ കഥയൊക്കെ ഞാൻ അവിടെ ഇരുന്ന ഒരു ലോക്കൽ അമ്മച്ചിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വിളി. ആരാന്നറിയണ്ടേ? ദിസ് ഈസ് ആർ ജെ ദിയ ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഓൺ ലാസ്റ്റ് ബെഞ്ച്.

മലയാളിയാണല്ലേ. വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഈസ് അജിദിയ. ലോകത്തിൻ്റെ ഏതറ്റത്ത് ചെന്നാലും നമുക്കൊരു മലയാളിയെ കാണാൻ പറ്റുമല്ലേ. യെസ്, അതൊരു സത്യമാണ്. എവിടെ ചെന്നാലും കാണാം ഒരു മലയാളിയെ. അത്രക്ക് വാസ്റ്റാണ് നമ്മുടെ മലയാളികൾ. രണ്ട് ദിവസമായിട്ട് തട്ടിയും മുട്ടിയും തമിഴ് മാത്രം സംസാരിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഹോഫ് മലയാളി എന്നൊരു ഫീലായിരുന്നു. എന്ത് പറയാൻ, കുറേ വിശേഷം ചോദിച്ചു. എവിടെന്നാ, എങ്ങനെ, എങ്ങനെ വന്നു, എങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ മലയാളിക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ അറിയാനുള്ള ആ ക്യൂരിയോസിറ്റി, അത് ഞാൻ അവരിലും കണ്ടു. എന്നിട്ട് ഒറ്റ പറച്ചിൽ, ഈ വെയിലും കൊണ്ട് കടൽ കാണാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഇത്രയും ദൂരം വന്നതെന്ന്. എന്ത് മനുഷ്യനാണല്ലേ. ദിസ് ഈസ് അജിദിയ ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഈസ് അജയ് ദിയ. അതങ്ങനെ കുറെ മനുഷ്യന്മാരല്ലേ, ചിലർ അങ്ങനെയാണ്. യാത്രകളെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും വെയിലും മഴയും മഞ്ഞും തണുപ്പും ചൂടും ഒന്നും ഒരു പ്രശ്നമല്ലായിരിക്കും. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി യാത്ര ചെയ്യുമ്പോഴാണ് ഇതെല്ലാം പ്രശ്നമാകുന്നത് അല്ലേ. യാത്രകൾ എന്നും സന്തോഷം നൽകുന്നവയാണല്ലേ. നിങ്ങൾ യാത്രാപ്രേമികളാണെങ്കിൽ അത് ഏറെ സന്തോഷം നൽകും. അല്ല, നിങ്ങൾ യാത്ര ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതും മടുപ്പാണ്. ഇതേതോ ഒരു മഹാനായ എൻ്റെ വരികളാണ്. സോ നല്ല പാട്ടുകൾ കേട്ടുകൊണ്ട് വരൂ. ദിസ് ഈസ് ആർ ജെ ദിയ ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഓൺ ലാസ്റ്റ് ബെഞ്ച്.

Welcome back to Last Bench. This is RJ Diya. ഞാൻ ഒരു തത്വം പറയട്ടെ. There is no single universally agreed upon most inspiring woman. Yes, ഈ ലോകത്ത് യൂണിവേഴ്സലി അഗ്രീഡ് ആയിട്ടുള്ള ഒരു ഇൻസ്പയറിംഗ് വുമൺ ഇല്ല. കുറേ ഇൻസ്പയറിംഗ് വുമൺസ് ആണ് ഉള്ളതെന്നാണ് ആര് പറയണത്? ഗൂഗിൾ പറയണത്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഇൻസ്പയറിംഗ് വുമൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആരൊക്കെയാ ഓർമ്മ വരുന്നേ? മേരി ക്യൂരി, മലാല യൂസഫ്സായ്, മദർ തെരേസ, അങ്ങനെ. എന്നാൽ ഇത്രക്കൊന്നും പോപ്പുലർ അല്ലാത്ത നല്ല ഇൻസ്പയറിംഗ് ആയ കുറേ വുമൺസ് നമുക്കുണ്ടെന്ന് എത്ര പേർക്കറിയാം? അതിലൊരാളാണ് ടെസി തോമസ്. ഇതാരെന്നല്ലേ, ഇത് നമ്മുടെ ടെസി ചേച്ചി. യെസ്, ടെസി തോമസിന്റെ കഥകളുമായി തിരിച്ചു വരാം. അതുവരെ നല്ലൊരു പാട്ട് കേട്ടിരിക്കൂ. ദിസ് ഇസ് ആർജെ ദിയ ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഈസ് അജിത് ദിയ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാലേ. ബട്ട് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ ബബ്ബബ്ബ അടിക്കും എല്ലാവരും. അങ്ങനെ ഒരു അലങ്കാരപ്പെട്ടം നമ്മുടെ ഒരു മലയാളി വനിതക്കാണെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും അറിയാതിരിക്കുന്നത് മോശമല്ലേ, അല്ലേ? യെസ്, ടെസി തോമസ്, ദ മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ. അഗ്നിപുത്രി എന്നാണ് മാഡത്തിനെ മീഡിയ ഒക്കെ വിശേഷിപ്പിക്കുന്നത്. അതും നമ്മുടെ ആലപ്പുഴക്കാരിയാണേ. യെസ്, ടെസി തോമസിൻ്റെ വേണ്ട, നമ്മുടെ സ്വന്തം അഗ്നിപുത്രിയായ ടെസി ചേച്ചിയുടെ കഥകളുമായി തിരിച്ചു വരാം. അതുവരെ കുറച്ച് പാട്ട് കേൾക്കൂ. ദിസ് ഈസ് അജിത് ദിയ ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഓൺ ലാസ്റ്റ് ബെഞ്ച്.

ഒരു മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ നമ്മുടെ ആലപ്പുഴയിലുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഈസ് അജദിയ. എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്ത് ഇന്ത്യയുടെ മിസൈൽ പ്രോഗ്രാമിൽ കൂടെ നിന്ന് വർക്ക് ചെയ്ത നമ്മുടെ ആലപ്പുഴക്കാരി ടെസി മാം. സ്നേഹത്തോടെ നമ്മുടെ ടെസി ചേച്ചി ഒരു ധീരവനിതയായിരുന്നു. അഗ്നി 3 പ്രൊജക്റ്റിൽ അസിസ്റ്റന്റ് പ്രൊജക്ട് ഡയറക്ടറും അഗ്നി 4 പ്രൊജക്റ്റിൽ ഡയറക്ടറും ഒക്കെയായി വർക്ക് ചെയ്ത ആദ്യ വനിതയാണ് ടെസി മാം. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറിയിൽ ഹൈദരാബാദിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഈ രണ്ട് പ്രൊജക്റ്റിലും നല്ല അടിപൊളിയായി പെർഫോം ചെയ്ത നമ്മുടെ ടെസി മാമിനെ ദ മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയാൻ തുടങ്ങിയത്. യെസ്, നമ്മുടെ ധീരവനിത ദ ടെസി. ദിസ് ഈസ് ആജദിയ ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഈസ് യുവർ ആജേ ദിയ. അങ്ങനെ 3 മണിക്കൂർ പോയതറിഞ്ഞില്ല, എന്തൊക്കെ വിശേഷങ്ങൾ പറഞ്ഞു അല്ലേ. വീണ്ടും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ ആദ്യം ചോദിച്ചൊരു ചോദ്യം, നമ്മൾ നമ്മളുടെ സന്തോഷങ്ങളെ റെസ്പെക്ട് ചെയ്ത് ജീവിക്കുന്നത് സെൽഫിഷാണോ? അല്ല, നമ്മൾ നമ്മളുടെ സന്തോഷത്തിന് ജീവിക്കുന്നത് അതൊരു തെറ്റൊന്നുമല്ല. അതിനെ സെൽഫിഷ് എന്ന് വിളിക്കാനും പറ്റില്ല. പക്ഷേ അത് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് ആവാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. സോ നല്ല രീതിക്ക് നമ്മളുടെ സന്തോഷങ്ങൾ കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവർ വേദനിപ്പിക്കരുതേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ദിസ് ഈസ് ആർ ജെ ദിയ ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഓൺ ലാസ്റ്റ് ബെഞ്ച്. ടാറ്റാ, ബൈ ബൈ, സ്വീറ്റ് ഡ്രീംസ്, ഗുഡ് നൈറ്റ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പോയി കിടന്നുറങ്ങും.

மை ரேடியோ 90 FM கேட்டறிஞர் கூட்டு கூடா.